ശ്രുതമണി സുർജന്തി ഭക്തി ഗായത്രക്രമ വന്ദന 102.6 FM ആകാശവാണി റൌർക്കെല്ലാ കേന്ദ്രരു കാര്യക്രമരെ ശുണുച്ചുള്ള ദുല്ലമണി കന്ദരങ്ക രാജ്യ നേരു കണ്ഠശില്പി പ്രണതി മിശ്ര

ശ്രുതാന്തസുരിലെ ദുല്ലമണി ഗന്ധാർക്ക രാജനരു കണ്ഠശില്പത്തിലെ പ്രണതി മിശ്ര ശ്രുതമണി ശുണുച്ചി ഭക്തിഗീതര കാര്യക്രമ ബന്ധന ബന്ധന കാര്യക്രമര ശേഷ ഗീതടി ശുണവാ രഞ്ജിത കുമാര ദാസ രചനരു കണ്ഠശില്പി സാഹേബ് പൃഷ്ടി സാധന ദാസ്.